സൂറെ കാഫ് ഷ്പാളസമസി പാറാം ആയത് നമ്പർ 79. സൂറെ കാഫ് ഷ്പാളസമസി പാറാം ആയത് നമ്പർ 79.